സൂര്യനാരായണ ഭട്ട് ഘനപാട്ടികൾ ആൻഡ് ബ്രഹ്മശ്രീ സത്യനാരായണ ഭട്ട്. ഹിയർ വി ആർ ഗിവിംഗ് ദ ടു വോയ്സസ് സെപ്പറേറ്റ്ലി സോ ആസ് ടു ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഹൈലൈറ്റ് ദ സിൻക്രണൈസേഷൻ ആൻഡ് ക്ലാരിറ്റി ഇൻ റിസൈറ്റേഷൻ. ദ ലിസണേഴ്സ് ക്യാൻ ഒബ്സർവ് ദാറ്റ് ബോത്ത് വേദിക് ചാൻസ് സ്റ്റാർട്ട് സൈമൾട്ടേനിയസ്ലി ആൻഡ് എൻഡ് at the same time, but there are some differences in the method of recitation depending upon the respective Vedic schools. You can also observe that the recitation of Rig Veda is smooth, long and very melodious, whereas Yajur Veda is sharp, royal and majestic. The listeners can feel the jiva, that is life, in all recitation in this audio, since it is coming from nabhi, that is abdomen, of the person who recites this. The objective of this audio is to create interest in Veda, to highlight the differences in the method of recitation, and to make people aware how difficult the Ghanapatha recitation is. A number of man-hours, efforts and money were deployed to create this hearing wonder. These Vedic chants adopt the method followed in Tamil Nadu, India. Here we have a request. Please do not copy this audio in any form or medium. Thank you very much.

യുമേ ബ്രഹ്മമാത്രം കൂട്ടമുറു സമക്കിയുമേ ബ്രഹ്മമാത്രം കാലം മുതൽ എപ്പൊരുളും ബ്രഹ്മമാത്രം കാണുകின்ற കാക്ഷിയെല്ലാം ബ്രഹ്മമാത്രം ദ്വന്ദ്വമറു തുനിയമുമേ ബ്രഹ്മമാത്രം തുനിയ അഭിമാനിയുമേ ബ്രഹ്മമാത്രം ഐതുവിധ കോശമുമേ ബ്രഹ്മമാത്രം അവയിൽ